ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് നമസ്കാരം തൃശ്ശൂർ. യെസ്, എല്ലാവരും ഇന്നത്തെ പ്രഭാതത്തെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ പോസിറ്റീവ് ആയിട്ട് വെൽക്കം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 7 മണിയായപ്പോൾ നിങ്ങളുടെ സ്വന്തം ആർഷ്യ നിറ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. യു ഗൈസ് ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90. യെസ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ. മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയും. അങ്ങനെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഒക്കെ നമ്മളിങ്ങനെ ചെവിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും. മോസ്റ്റ്ലി സാധിക്കില്ല എന്ന് തന്നെയായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള പ്രതിസന്ധികളിലേക്ക് നോക്കാതെ നേരെ തന്നെ നമ്മുടെ ഡെസ്റ്റിനിയിലേക്ക് തന്നെ യാത്ര തിരിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ സക്സസ്ഫുൾ ആയ പേഴ്സൺ ആയി തീരുക തന്നെ ചെയ്യും. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇതുമായി റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി മീറ.

0: ചുറ്റുനോക്കിയാൽ മുന്നോട്ട് പോകാനാവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാവും. നേരെ മാത്രം നോക്കുക, ലക്ഷ്യം അവിടെയാണ്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷിമീറയാണ് നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു കോഴ്സ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ലോകത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് വേറിട്ടൊരു ഡിസിഷനിലേക്കൊക്കെ പോകുമ്പോൾ പലരും നമ്മളെ വിമർശിക്കും. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും വിമർശനങ്ങൾ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നേരിടാതിരിക്കത്തില്ല. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഇഷ്ടമായി വിമർശനങ്ങൾ നേരിട്ട ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, ആ വിമർശനങ്ങളെയൊക്കെ നമ്മുടെ ഒരു അംഗീകാരമായിട്ട്, ആ ഒരു വിമർശനങ്ങളിലൊക്കെ നമ്മൾ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അതൊക്കെ ഒരു പൂച്ചെണ്ടായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്സസ് നമ്മളോടൊപ്പം ആയിരിക്കും. ജീവിതത്തിൽ വളരെ സ്മൂത്തായിട്ട് സക്സസ്സിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വില നമുക്ക് അത്രയങ്ങ് മനസ്സിലാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രതിസന്ധികളൊക്കെ വേണം. കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ വേണം നമ്മൾ ഡയമണ്ടിലേക്ക് എത്താൻ. കുഞ്ഞു കുഞ്ഞു കുഞ്ഞു ഗോൾഡുകളൊക്കെ ഉണ്ടാവും, അതിലേക്കൊന്നും അറ്റൻഷൻ നോക്കാതെ നേരെ ഡയമണ്ടിലോട്ട് തന്നെ നമ്മുടെ കണ്ണൊന്ന് വെച്ച് പിടിച്ചോളും. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമില്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: അപ്പൊ കുട്ടാ തൊപ്പിക്കാരാ, എപ്പോ കല്യാണം?
2: മകരമാസത്തിൽ വേലി കെട്ടിട്ടപ്പ കല്യാണം.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ ലിസ്ണേഴ്സ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ ഒന്ന് കുസൃതി ചോദ്യമാക്കി ചോദിക്കാമോ എന്ന്. സോ അപ്പോൾ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ച് എമീറയാണ് ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. എന്തായാലും നമ്മുടെ എസ് എം എസ് ചോദ്യം ഇതാണ്, വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം ഏതാണ്? ഐ റിപ്പീറ്റ്, വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. സോ എൻ്റെ ലിസ്ണേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യമാണ്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ തോട്ട് പ്രോസസ്സ് പോകേണ്ടത്. അതപ്പോൾ അതനുസരിച്ച് ഉത്തരങ്ങൾ തരാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറായിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും മീറ.

0: ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് മാജിക് ലോജിക്. ഇതിനാവശ്യമായിട്ടുള്ളത് അര കപ്പ് പാട്ട്, ഒരു കപ്പ് മോട്ടിവേഷൻ, ഒരു സ്പൂൺ ബ്യൂട്ടി ടിപ്സ്, രണ്ട് സ്പൂൺ ഫാഷൻ, ഒരു നുള്ള് ഹെൽത്ത് ടിപ്സ്, ഒന്നര കപ്പ് ഡോക്ടർ സ്റ്റോക്ക്. എല്ലാം കൂടി അങ്ങ് കുക്കറിലിടാം. രണ്ട് വിസിൽ വരുമ്പോൾ ഇറക്കി വെച്ച് ഒരു ചീഞ്ചട്ടി എടുത്ത് കുറച്ച് പാട്ടങ്ങ് ആഡ് ചെയ്യാം. മേമ്പടിക്ക് കുറച്ച് RDS-നും കൂടെ ഇടാൻ മറക്കരുത് കേട്ടോ. നല്ല പരിവമാകുമ്പോൾ അതങ്ങ് മൈ റേഡിയോ 90 FM-ൽ ഇറക്കി വെക്കാം. ക്ലോക്കിലെ സമയം കൃത്യം 10 മണിയല്ലേ എന്ന് ഉറപ്പിക്കാം. എന്നിട്ട് സ്വാദിഷ്ടമായ മാജിക് ലോജിക് എന്ന ഈ വിഭവം എൻജോയ് ചെയ്യാം.
1: മൈ റേഡിയോ 90 FM-ൽ എന്നും രാവിലെ 10 മണി മുതൽ 1 മണി വരെ ലൈഫ് സ്റ്റൈൽ, ഫുഡ്, ഫാഷൻ, ഹെൽത്ത്, ബ്യൂട്ടി ടിപ്സ് തുടങ്ങിയ രസകരമായ വിശേഷങ്ങൾ കേൾക്കാൻ Magic Logic. My Radio 90 FM. Ketarange kootukoodam.

മോർണിംഗ് ബെൽ, ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറയാണ്. എൻ്റെ ലിസ്ണേഴ്സിൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കുന്നത്. എല്ലാവരും ഉഷാറല്ലേ, സെറ്റല്ലേ? നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ടിങ്ങനെ തിരിച്ചു വരുമ്പോൾ എൻ്റെ ലിസ്ണേഴ്സിനോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, നിങ്ങൾക്ക് നല്ലൊരു പബ്ലിക് സ്പീക്കർ ആവണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ ആർജിങ് ഇഷ്ടമാണോ? അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഹെസിറ്റേഷനൊക്കെ ഉണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും ഹെസിറ്റേഷനൊക്കെ എൻ്റെ ലിസ്ണേഴ്സിനുണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും ഹെസിറ്റേഷനൊക്കെ എൻ്റെ ലിസ്ണേഴ്സിനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ? അതിനായിട്ട് നമ്മുടെ മൈ റേഡിയോ 90 FM 7 Clouds ആഡ്സും അസോസിയേറ്റ് ചെയ്തിട്ട് 2 days RJ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ് ഈ വരുന്ന May 16-17 തീയതികളിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്, 8129184717. ഐ റിപ്പീറ്റ്, 8129184717 എന്ന നമ്പറിലേക്ക് കേട്ടോ. എന്തായാലും കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളാണല്ലേ നമ്മളിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യമീറയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ പേടിയുള്ളൊരു സംഭവമാണ് ഈ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ മാർച്ച് മാസത്തിലൊക്കെ കുട്ടികളുടെ വീട്ടിലോട്ട് ചെല്ലാനായിട്ടേ പറ്റില്ല. കാര്യം എല്ലാ കുട്ടികളും പഠിത്തം, പാരൻസ് അവരെ ഇങ്ങനെ പഠിക്കേ പഠിക്കുന്നു പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്നു അങ്ങനെയൊക്കെ. പ്രത്യേകമായിട്ട് SSLC എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾ അല്ലെങ്കിൽ +1 +2 എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ ടെൻഷനായിരിക്കും. കാര്യം അവരുടെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. ഇനിയിപ്പോൾ ഉള്ളൊരു ടെൻഷൻ എന്ന് പറയുമ്പോൾ റിസൾട്ട് അറിയുക എന്നുള്ളൊരു ടെൻഷനായിരിക്കും. കാര്യം ലൈഫിൽ ഇപ്പോൾ പറഞ്ഞ പോലെ എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് അടിച്ചു പൊളിച്ച് ചില്ലടിക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദാണ്ട എക്സാമിനേഷന് റിസൾട്ട് വരാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. കുട്ടികളുടെ ആ ഒരു ടെൻഷൻ്റെ ഒരു പീക്കസ്റ്റ് ലെവലിലൂടെയൊക്കെ ആയിരിക്കും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, പാരൻസും കുട്ടികളും. എന്തായാലും കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം നമുക്ക് സംസാരിക്കാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ.

മാർച്ച് മാസമൊക്കെ ആയല്ലോ, ഇനിയിപ്പോ എസ് എസ് എൽ സി എക്സാമിനേഷന്റെ ഫലപ്രഖ്യാപനം എന്നാന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിലായിരിക്കും കുട്ടികളും അതുപോലെ തന്നെ പാരന്റ്സും റിലേറ്റീവ്സ് ഒക്കെ അല്ലേ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അപ്പൊ നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ ഈ വരുന്ന വെള്ളിയാഴ്ച ഫലം പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അതുപോലെ തന്നെയുണ്ടല്ലോ എസ് എസ് എൽ സി എക്സാമിനേഷൻ്റെ ഒരു ഫലപ്രഖ്യാപനവും ആ ഒരു ടൈമിൽ തന്നെ ഉണ്ടാവുമെന്നാണ് നമുക്കറിയാനായിട്ട് കഴിഞ്ഞത്. എന്തായാലും ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ എസ് എസ് എൽ സി എക്സാമിനേഷൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ റിസൾട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര ഒരു കോൺഷ്യസ് ആയിട്ട് അലേർട്ടായിട്ടിരിക്കുന്ന ഒരു ടൈമായിരിക്കും കേട്ടോ ഇല്ലേ. എന്തായാലും കുട്ടികളൊന്നും ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെ എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക, അതെല്ലാം കൃത്യസമയത്ത് ആ ഒരു സ്റ്റൈലിൽ ആ ഒരു രീതിയിൽ തന്നെ നമ്മളിലേക്ക് എത്തും, അതും വളരെ പോസിറ്റീവായിട്ട്. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ് ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന വേറൊരു കാര്യമാണ് പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായോ ഇല്ലയോ എന്നതിനെ കുറിച്ച്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. ഈ സ്കൂൾ തുറക്കും മുൻപേ എല്ലായിടത്തും പാഠപുസ്തകങ്ങൾ എത്തുമെന്നാണ് നമുക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് കേട്ടോ. പിന്നീട് കേൾക്കുന്ന ഒരു റൂമറാണ് 79 ലക്ഷം പുസ്തകങ്ങളുടെ അച്ചടി മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന്. അത് ശരിയല്ലെന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത് കേട്ടോ. 3.57 കോടി പുസ്തകങ്ങളിൽ 2.75 കോടി പുസ്തകങ്ങൾ അച്ചടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കവർ പേപ്പറിന്റെ വിതരണത്തിൽ ഇടയ്ക്കുണ്ടായ തടസ്സം മാറിയതായിട്ടും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എത്രയും പെട്ടെന്ന് സ്കൂൾ തുറക്കും മുമ്പ് തന്നെ പാഠപുസ്തകങ്ങൾ എത്തിക്കുമെന്നുമാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ ഓൺ മോർണിംഗ് ബെൽ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി അങ്ങടേക്കുള്ള ദിവസങ്ങളിൽ ഫലപ്രഖ്യാപനങ്ങളുടെ ദിവസങ്ങളാണ്. ശരിക്കും ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ കുട്ടികളുടെ

എല്ലാം ആ ഒരു റിസൾട്ടിൻ്റെ ഒരു ബേസിസിൽ നമ്മുടെ ലൈഫും അതനുസരിച്ച് ടേൺ ചെയ്യുക, അതനുസരിച്ച് ട്യൂൺ ചെയ്യുക. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇതുമായി റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ ഓൺ മോർണിംഗ് ബെൽ.

ലോകം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ചിലവരുടെയൊക്കെ മനസ്സിലുണ്ടല്ലോ പഴയ ചിന്താഗതികൾ ഇങ്ങനെ കെട്ടുപടഞ്ഞു കിടക്കുകയാട്ടോ. എത്ര ശ്രമിച്ചിട്ടും ആ ഒരു പഴയ ചിന്താഗതിയിൽ നിന്ന് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കാണാനായിട്ട് ഇടയുണ്ടായിട്ടോ. പെൺകുട്ടികൾ എന്തിനു പഠിക്കണം എന്നായിരുന്നു ആ ഒരു തലക്കെട്ട്. ശരിക്കും എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര റെസ്പെക്റ്റുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് പെൺകുട്ടികൾ. ഞാൻ ഏത് പെൺകുട്ടികളെ കണ്ടാലും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെയൊക്കെ കണ്ടാലും ഞാൻ ഭയങ്കരമായിട്ട് അവരെ പാമ്പർ ചെയ്യും. എന്ന് വെച്ചാൽ എനിക്ക് ആൺകുട്ടികളെ ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് കുട്ടികളെയൊക്കെ ഭയങ്കര ജീവനായിട്ടുള്ള ഒരാളാണ്. പക്ഷെ പെൺകുട്ടികളോട് നമ്മുടെ സമൂഹത്തിനുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നം എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ മാലാക കുഞ്ഞുങ്ങളല്ലേ. അവരെയൊക്കെ പഠിപ്പിക്കുന്ന എന്തിനു എന്നുള്ളൊരു ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. കാര്യം ഏറ്റവും കൂടുതൽ ലൈഫിൽ സഫർ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ലൈഫിൽ സഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ മെൻ്റലി പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പെൺകുട്ടികളാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും ആൺകുട്ടികൾ എന്നെ തല്ലരുത്. പക്ഷേ പലപ്പോഴും ഇതാരും കാണാതെ പോകുന്നു കേട്ടോ. പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്കും ഇക്വാളിറ്റി എന്നുള്ളൊരു സംഭവം കൊടുത്തില്ലെങ്കിൽ അത് ഫെയറായിട്ട് തോന്നുന്നുണ്ടോ? എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഇൻഫോ ബെൽസ്
1: തൂക്കി ചുവന്ന കരങ്ങളോടെ നമ്മുടെ തായ്വാനാണ് ഇപ്പൊ തൂക്കിയിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. 30 വർഷത്തെ കാത്തിരിപ്പിന് അന്ത്യമായിട്ടുണ്ട്. തായ്വാനിലെ വിസ്മയ നിർമ്മിതമായിട്ടുള്ള ദാൻഷിയാങ് പാലം സഞ്ചാരികൾക്കായിട്ട് തുറന്നിട്ടുണ്ട് കേട്ടോ. വടക്കൻ തായ്വാനിലെ തംസുയി നദിക്ക് കുറുകയാണ് കേട്ടോ പാലം. ലോകത്തെ ഏറ്റവും നീളമേറിയ ഒറ്റത്തൂൺ തൂക്ക് പാലം എന്ന റെക്കോർഡ് ഇനി ഇതിന് സ്വന്തമായിട്ടുണ്ട്. വൗ, ഏകദേശം 1 കിലോമീറ്റർ ഉള്ള പാലം അന്തരിച്ച പ്രശസ്ത ആർക്കിടെക്ട് സാഹാ ഹാദിയാണ് രൂപകൽപ്പന ചെയ്തത്. നദീമുഖത്തെ കാറ്റിനെ അതിജീവിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ പാലം വന്നതോടെ തംസുയി ബാലി ജില്ലകൾ തമ്മിലുള്ള ദൂരം 15 കിലോമീറ്ററോളം കുറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കാൽനടക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും പുറമെ വലിയ വാഹനങ്ങൾക്കും സഞ്ചരിക്കാനുള്ള സൗകര്യം ഇതിൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. 1998 നിർദ്ദേശിക്കപ്പെട്ട പദ്ധതി പരിസ്ഥിതി അനുമതികളും സാങ്കേതിക തടസ്സങ്ങളും കാരണം പലതവണ നീണ്ടുപോയിട്ടുണ്ട്. 2019 ആരംഭിച്ച നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: അല്ല, നിങ്ങൾ മറന്നായിരുന്നോ? യെസ്, ആ മറന്ന കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ. ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്. അപ്പൊ അവർക്കായിട്ട് ഞാൻ ഒന്നും കൂടെ SMS ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചോദ്യം ഇതാണ്, വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം ഏതാണ്? ഐ റിപ്പീറ്റ്, വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. Action.

അങ്ങനെ അങ്ങനെ ഒരു പിടിയും മനോഹരമായിട്ടുള്ള പാട്ടുകളും കഥകളും വിശേഷങ്ങളൊക്കെ കേട്ടും ആസ്വദിച്ചും തിരിച്ചു വരുമ്പോൾ യെസ് ഗൈസ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ മിറയായിരുന്നു. കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ PDK ഇങ്ങനെ അടച്ചിട്ട് ഞാൻ നമ്മുടേതായിട്ടുള്ള കുറച്ച് വർക്കിലേക്കൊക്കെ കടക്കാൻ പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും റിമൈൻഡ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചുറ്റും നോക്കിയാൽ മുന്നോട്ട് പോകാനാവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാവും. നേരെ മാത്രം നോക്കുക, ലക്ഷ്യം അവിടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്വപ്നങ്ങളോ അല്ലെങ്കിൽ പ്രതീക്ഷകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക, അതിനു വേണ്ടി വർക്ക് ചെയ്യുക എന്നതല്ലാതെ മറ്റുള്ള ആൾക്കാർ പറയുന്നതിലേക്ക് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് അവരുടെ ഡിസിഷൻ ഒക്കെ അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജന്മത്ത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക, യൂണിവേഴ്സ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോളും. ആസ് യൂഷ്വൽ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ്. ഇനിയിപ്പോൾ നാളെ കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ. തൽക്കാലം ടാറ്റാ, ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുഞ്ഞു കഥയും കുറെ വിശേഷങ്ങളൊക്കെ പറയാൻ വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. കഥകള് കേട്ടിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് കഥയോടുകൂടി തുടങ്ങിയാലോ. ഒരിക്കല് ഒരു സയന്റിസ്റ്റ് വലിയൊരു പൈക്ക് ഫിഷിനെ എടുത്തിട്ട് ഒരു അക്വേറിയത്തിലാക്കി. നടുവില് ഒരു ചില്ലുമതിൽ വെച്ചിട്ട് മറുവശത്ത് ചെറിയ കുറെ മീനുകളെയും പിടിച്ചിട്ടു. വിശന്നു വലഞ്ഞ പൈക്ക് ഫിഷ് ഇരയെ പിടിക്കാൻ വേണ്ടിട്ട് സർവശക്തിയോടുകൂടിയിട്ട് കുതിച്ചു. പക്ഷേ മുന്നിലെ ചില്ലിലിടിച്ചിട്ട് താഴെ വീണു. ദിവസങ്ങളും മാസങ്ങളും ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ഓരോ തവണ ചില്ലിലിടിച്ച് വേദന അനുഭവിച്ചപ്പോ അവസാനം ആള് തീരുമാനിച്ചു, ഞാൻ ഇനി പരിപാടിക്കില്ല. അതിന്റെ തലച്ചോറും ഉറപ്പിച്ചു പറഞ്ഞു, ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല. കൊറേ ദിവസം കഴിഞ്ഞപ്പോ സയന്റിസ്റ്റ് എന്ത് ചെയ്തു, ആ ഒരു ചില്ലെടുത്ത് മാറ്റി. ചെറിയ മീനുകള് വലിയ പൈക്ക് ഫിഷിന് ചുറ്റും അനായാസം ഇങ്ങനെ നീന്തി തുടിച്ചു കളിച്ചു. പൈക്ക് ഒന്നിനെയും പിടിക്കാൻ ശ്രമിച്ചില്ല. തൊട്ടു മുന്നിലെ ഇരകള് വന്നിട്ടും അത് അവിടെ തന്നെ കിടന്ന് വിശന്ന് തളർന്ന് ചത്തുപോയി. തൊട്ടു മുമ്പിലും ഇരകള് വന്നിട്ടും അതെന്തേ പിടിക്കാതിരുന്നേ. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്, കൂടെ ഞാൻ ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ചക ചക ചൊട്ടു തട്ടി വെച്ച തടുപിടി തെക്കൻ കാറ്റിൽ തട്ടി തട്ടി തടുപിടിനോന്ന് ചച്ചിരിക്കും മരിക്ക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
2: Once again, welcome back to the show Magic Logic. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കഥയിലെ മത്സ്യത്തിനെ കൊന്നത് ലേൺഡ് ഹെൽപ്ലെസ്നെസ് ആയിരുന്നു. ഇത് മനഃശാസ്ത്രത്തിലെ ഒരു അവസ്ഥയാണ്. ആവർത്തിച്ചുള്ള പരാജയങ്ങളോ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്ന തോന്നലൊക്കെ കാരണം പിന്നീട് അവസരങ്ങൾ ലഭിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെടാനോ ആ സാഹചര്യങ്ങളെ ഇംപ്രൂവ് ആക്കാനോ നമ്മൾ ശ്രമിക്കില്ല. സംടൈംസ് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു എൻവയറോൺമെന്റിൽ നമുക്ക് നിയന്ത്രണം ഇല്ല എന്നൊക്കെ തോന്നലൊക്കെ വരും. ലൈഫിൽ ഒന്നും രണ്ടും തവണയൊക്കെ തോൽവി പറ്റുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് സ്വയം വിധി എഴുതും. എനിക്ക് കഴിയില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല, എനിക്ക് ലക്കില്ല. പഴയ തടസ്സങ്ങളെ എത്ര മാറിയാലും എത്ര ക്ലിയർ ആയിട്ട് വഴി കിടന്നാലും ആ ഒരു വഴി നമ്മൾ ചൂസ് ചെയ്യില്ല, ആ വഴിയിൽ നടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക പോലും ഇല്ല. അങ്ങനെ ആയി കഴിഞ്ഞാല് നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാല് എളുപ്പമല്ല കേട്ടോ. സോ ആ ഒരു വാളിനെ, മനസ്സിലകത്ത് കുടിയിരിക്കുന്ന ആ ഒരു ഇൻവിസിബിൾ വാളിനെ തകർത്തെറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോവാനായിട്ട് പറ്റുള്ളൂ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റിനുള്ള സമയമായിട്ടുണ്ട്. വെള്ളത്തിൽ വീണാൻ നനയാത്ത സംഭവങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല അല്ലെ. ഒരുവിധ എല്ലാ സംഭവങ്ങളും അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നനഞ്ഞു പോകും. എന്നാലേ ഒരൊറ്റ സാധനം വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നനയില്ല. അതേതാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കുസൃതി ചോദ്യം. വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം ഏതാണ്? ഉത്തരം മനസ്സിലായിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് ഫോൺ എടുക്കുക, വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഞാൻ എന്താ ഒന്നുകൂടെ പറയാണ്, 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം. സോ വേഗം തന്നെ ഉത്തരം അയക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്, കൂടെ ഞാൻ ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഉറങ്ങാനായിട്ട് പലർക്കും പല ശീലങ്ങളാണ്. ചിലർക്ക് പാട്ട് കേട്ട് ഉറങ്ങണം, ചിലർക്ക് കഥ കേട്ട് ഉറങ്ങണം, ചിലർക്ക് ചുമ്മാ ഇങ്ങനെ കണ്ണടച്ച് കിടന്നാൽ മതി തനിയെ ഉറങ്ങിപ്പോവും. ചിലർക്ക് എന്നാലേ ഐ മാസ്ക് ധരിച്ചാലാണ് ഉറക്കം വരുള്ളൂ. പുറത്തുനിന്നുള്ള വെളിച്ചം തടഞ്ഞിട്ട് കൺപോളകൾക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പർശനമൊക്കെ നൽകി നമ്മളെ വേഗത്തിൽ ഉറങ്ങാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഐ മാസ്കുകൾ. ഈ ഒരു ഹാബിറ്റ് നമ്മുടെ സ്കിന്നിന് നല്ലതാണോ? ഐ മാസ്ക് വേറുമ്പോ എന്താ ശരിക്കും സംഭവിക്കുന്നത്? സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്, കൂടെ ഞാൻ ആർജി അഞ്ജലി ആണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഐ മാസ്കിനെ പറ്റിയിട്ടായിരുന്നു. വെളിച്ചത്തിനെ സ്റ്റോപ്പ് ചെയ്യുക എന്നതിലധികമായിട്ട് ഐ മാസ്കുകൾ നമ്മുടെ കണ്ണിന് ചുറ്റും ചെറിയ തോതിൽ ഒരു ചൂട് കൊടുക്കുന്നുണ്ട്. ഇതിനെ പെരിയാക്കുലർ വാർമിംഗ് എന്നാണ് പറയുക. ഈ ഒരു ചൂട് മനസ്സിനെ മൊത്തത്തിൽ അങ്ങോട്ട് ശാന്താക്കാനും വേഗത്തിൽ ഉറങ്ങാനും സഹായിക്കും എന്നാണ് പറയുന്നത്. എന്നാലേ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള സ്കിൻ ആണ് കണ്ണിന്റെ ചുറ്റുമുള്ളത്. 6 മുതൽ 8 മണിക്കൂർ വരെ ഇത്തരത്തിൽ ഈ ഒരു മാസ്ക് വെയർ ചെയ്യുമ്പോൾ അവിടെ ചൂടും ഈർപ്പും തങ്ങി നിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോ ഇത് പലപ്പോഴും സ്കിന്നിന് ഗുണത്തിനേക്കാളും ഏറെയായിട്ട് ദോഷമാണ് ചെയ്യുക. ഐ മാസ്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരെ നേരിടാൻ സാധ്യതയുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട്. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് ഐ മാസ്കിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനായിട്ട് കൂടുതൽ പറയാനായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ഐ മാസ്ക് സ്കിന്നിൽ ഇറുകിയിരിക്കുന്നത് ചുവന്ന പാടുകൾക്കും അസ്വസ്ഥതകൾക്കും കാരണമാവും. പ്രത്യേകിച്ച് സിന്തറ്റിക് മെറ്റീരിയൽസിലോ അല്ലെങ്കിൽ പരുക്കനായിട്ടുള്ള തുണിത്തരങ്ങളിലൊക്കെ നിർമ്മിച്ചിട്ടുള്ള മാസ്കുകൾ സ്കിന്നിനെ വേഗത്തിൽ എഫക്ട് ചെയ്യൂത്രേ. ഉറക്കത്തിന്റെ ഇടയിലെ മാസ്ക് സ്കിന്നിൽ ഉരസുന്നത് സാധാരണമാണ്. അങ്ങനെ വരുമ്പോൾ പിഗ്മെന്റേഷന് കാരണമാവും. മാസ്കിന്റെ ഒരു ഇലാസ്റ്റിക് ബാൻഡുകൾ കണ്ണിന് സമീപം പ്രഷർ കൊടുക്കുമ്പോൾ അവിടെ കറുത്ത പാടുകളും ഉണ്ടാവും. ഇതിനാണ് ഫ്രിക്ഷൻ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയണേ. മാസ്കിൽ യൂസ് ചെയ്യുന്ന ചായങ്ങളോ സുഗന്ധദ്രവ്യങ്ങളോ ഇലാസ്റ്റിക് ബാൻഡിലെ ലാറ്റെക്സ്, നിക്കല്, ഇതൊക്കെ അലർജിക്ക് കാരണമാവും. കണ്ണിന്റെ ചുറ്റും ചൊറിച്ചിലും സ്വെല്ലിങ്ങും തൊലി അടർന്നു പോകുന്ന കാര്യങ്ങൾ, അങ്ങനെ കുറെ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പെരിയോർബിറ്റൽ അലർജി ഡെർമറ്റൈറ്റിസ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഡെയിലി യൂസ് ചെയ്യുന്ന മാസ്കുകൾ കൃത്യമായിട്ട് നമ്മൾ വാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിലെ വേർപ്പും ഓയിൽനെസ്സും ഒക്കെ അടിഞ്ഞുകൂടും. ഇത് കുറെ നേരം സ്കിന്നുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നത് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്നുള്ള അവസ്ഥയ്ക്കും കാരണമാവും. ചിലർക്ക് സ്കിന്നിന്റെ അടിയിലെ കെരാറ്റിൻ കുടുങ്ങിക്കിടക്കുന്നത് മൂലം മിലിയ എന്ന് പറയുന്ന ചെറിയ വെളുത്ത കുരുക്കൾ പ്രത്യക്ഷപ്പെടും. കൂടാണ്ട് എക്സിമ പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് മാസ്കിലെ ബാക്ടീരിയയും ആ ഒരു മോയ്സ്ചറിനെസും രോഗം വഷളാക്കാനായിട്ട് കാരണമാവും. ഐ മാസ്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റും കേട്ടോ. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

എനിക്ക് നൈറ്റ് ഉറക്കം വരണമെങ്കിൽ പാട്ട് മസ്റ്റാണ് കേട്ടോ. പാട്ട് കേട്ട് കേട്ട് ഇങ്ങനെ ഉറങ്ങണം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. എനിക്ക് പാട്ട് പോലെ പലർക്കും വീക്ക്നെസ് ആണ് ഈ ഐ മാസ്ക്. സ്കിന്നിന് ശ്വസനം സാധ്യമാക്കുന്ന സിൽക്ക് മെറ്റീരിയലിലോ അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസിലുള്ള മാസ്ക് മാത്രം യൂസ് ചെയ്യുക. അലർജി ഒഴിവാക്കാൻ സ്മെൽ ഇല്ലാത്തതും ലാറ്റക്സ് രഹിതമായിട്ടുള്ള മാസ്കുകൾ വേണം സെലക്ട് ചെയ്യാൻ. മാസ്ക് അധികം ടൈറ്റ് ഉള്ളതാവരുത്. കണ്ണിന് ഓവറായിട്ട് സ്ട്രെസ് കൊടുക്കാത്ത രീതിയിൽ ലൂസ് ആയിട്ടിരിക്കുന്നവ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. സോഫ്റ്റ് ആയിട്ടുള്ള സ്മെല്ലൊന്നുമില്ലാത്ത ഡിറ്റർജന്റുകൾ യൂസ് ചെയ്തിട്ട് വേണം ഐ മാസ്ക് ഡെയിലി നമ്മൾ കഴുകി ഉണക്കിയിട്ട് ഉപയോഗിക്കാൻ. നൈറ്റില് ക്രീമുകളും ഓയിലി സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ പുരട്ടാറുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഐസ് മാസ്ക് ധരിക്കുന്നത് ഒഴിവാക്കുക. ഇത് പോഴ്സ് അടയാനും വെളുത്ത സിസ്റ്റുകളായിട്ടുള്ള മിലിയെ രൂപപ്പെടാനും കാരണമാവും. ശരിയായ രീതിയിൽ മാസ്ക് തിരഞ്ഞെടുക്കുകയും അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഈ ഒരു ഐ മാസ്ക് യാതൊരു തരത്തിലും എഫക്ട് ചെയ്യില്ല. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടെ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

വെക്കേഷൻ എൻജോയ് ചെയ്ത് ട്രിപ്പ് ഒക്കെ പോവാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അങ്ങനെ ഓരോ ട്രിപ്പ് പോകുമ്പോഴും നമ്മളെ ചബി ഗേൾസ് വെയർ ചെയ്യേണ്ട കുറച്ച് കംഫി ഡ്രസ്സുകൾ ഉണ്ട്. അത് എന്തൊക്കെയാന്ന് വല്ല നിശ്ചയം ഉണ്ടോ? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ഏത് കൈൻഡ് ഓഫ് ട്രിപ്പ് ആയിക്കോട്ടെ, ട്രാവൽ ആയിക്കോട്ടെ, നമ്മൾ വെയർ ചെയ്യുന്ന ഒരു ഡ്രസ്സ് നമുക്ക് കംഫർട്ടബിൾ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ട്രിപ്പ് തന്നെ വെള്ളത്തിലാവുന്ന ഒരു അവസ്ഥയായിരിക്കും അല്ലേ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ചബി ഗേൾസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സിന്റെ കോമ്പിനേഷൻസ് ഞാൻ എന്താ പറയാൻ പോകുന്നത്. വെക്കേഷൻ ട്രിപ്പ് ലോങ് ട്രാവൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വൈഡ് ലെഗ് ജീൻസിന്റെ കൂടെ ഓവർ സൈസ് ടീഷർട്ട് വെയർ ചെയ്യാണ് കേട്ടോ നല്ലത്. ഒരു ലൂസ് ആൻഡ് കംഫർട്ട് സോൺ ആണത് സത്യത്തില്. ഈ ഒരു ലുക്ക് ഒന്നും കൂടി കൂൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കേണ്ട, ഒരു ജാക്കറ്റ് എടുത്ത് കൂടെ ആഡ് ചെയ്യാം. ബീച്ച് വെക്കേഷൻ ആണ്, നമുക്കറിയാം ബീച്ചിലൊക്കെ നല്ല ചൂടാണ്, നല്ല കാറ്റൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് റാപ് ഡ്രസ്സസ് വെയർ ചെയ്യാണ് ചബി ഗേൾസിന് സ്യൂട്ട് ആയിരിക്കുക. റാപ് ഡ്രസ് അല്ലെങ്കിൽ പകരമായിട്ട് നമുക്ക് ഷോർട്ട്സും റാപ് ടോപ്സും വെയർ ചെയ്യാം. ഓരോ യാത്രയിലും എങ്ങോട്ടേക്കാണ് പോകുന്നത്, എന്ത് കാര്യത്തിനാണ് പോകുന്നത്, അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഡ്രസ്സസ് ചൂസ് ചെയ്യാനല്ലേ. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ചബി ഗേൾസിന് ട്രാവലിംഗ് ടൈമിൽ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കംഫി ഡ്രസ്സസിന്റെ കാര്യമായിരുന്നു. ഹിൽ സ്റ്റേഷൻ ട്രാവൽ ഒക്കെയാണ്, ട്രക്കിംഗ് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ വൈഡ് ലെഗ് പാൻസോ അല്ലെങ്കിൽ കാർഗോ പാൻസോ വെയർ ചെയ്യാണ് കേട്ടോ ബെസ്റ്റ്. കൂടെ ഫിറ്റഡ് ടീഷർട്ടും ജാക്കറ്റും അടിപൊളിയായിരിക്കും. ഫോട്ടോസ് എടുക്കുമ്പോഴായാലും നല്ല ലുക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ട്രക്കിംഗ് ടൈമിലും വളരെയധികം കംഫർട്ട് ആയിരിക്കും. റൊമാൻറ്റിക് ഡിന്നറിനൊക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട, നല്ലൊരു മാക്സി ഡ്രസ്സ് വെയർ ചെയ്യാം. ഹെറിറ്റേജ് പ്ലേസസിലൊക്കെ വിസിറ്റ് ചെയ്യാനാണ് നമ്മുടെ യാത്ര എങ്കിൽ ഹൈ സ്ലിറ്റ് കുർത്തീസിന്റെ കൂടെ വൈഡ് ലെഗ് പാൻസോ ജീൻസോ പെലാസോസോ യൂസ് ചെയ്യാണ് ബെസ്റ്റ്. സോ ഇനി യാത്രകൾ പോകുമ്പോൾ ഈ പറഞ്ഞ കംഫർട്ടബിൾ ഡ്രസ്സസ് വെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജി, കൂടെ ഞാൻ ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hi, hello, once again, welcome back and very good afternoon, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. Vacation കാരണം കുട്ടീസൊക്കെ വീട്ടിലുണ്ട്. ഈ കളിയും ബഹളമൊക്കെ നടക്കുമ്പോഴും ഇടയിൽ കൂടെ അവർക്ക് എപ്പോഴും ഒരു വാശിയും ബഹളമാണ്. എന്തിനാണ് വിശന്നിട്ട് വയ്യ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടോ ഈ വീട്ടില്? എനിക്കത് കേൾക്കുമ്പോൾ ഓർമ്മ വരിക പറക്കും തളികയിലെ നിത്യദാസിന്റെ ആ ഒരു ബുക്കാറോ എന്നുള്ള ഡയലോഗാണ്. എപ്പോഴും പുറത്തുനിന്ന് എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല അല്ലെ, ശരീരത്തിനും നല്ലതല്ല. അങ്ങനെ വരുമ്പോ കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ബിസ്ക്കറ്റ്സ് ഒക്കെ വീട്ടിൽ ഉണ്ടാക്കി വെക്കുകയാണ് ബെസ്റ്റ്. സോ ഞാനിന്ന് പറയാൻ പോകുന്നത് ബട്ടർ കുക്കീസിന്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ബട്ടർ നന്നായി ബീറ്റ് ചെയ്യുക, അതിലേക്ക് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ആവശ്യത്തിന് മൈദ പൊടി ചേർക്കുക, സ്വല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ആ ഒരു മാവ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. ബേക്ക് ചെയ്യാനായിട്ട് ഓവൻ ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഒക്കെ ബേക്ക് ചെയ്യാറുള്ള പോലെ തന്നെ നല്ല അടിക്കട്ടിയുള്ള പാത്രത്തിന്റെ മുകളിൽ വേറൊരു പാനും കൂടി വെച്ച് അതിനകത്ത് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് കേട്ടോ. കുറച്ചധികം ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM, കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ് കേട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

Welcome back to the show Magic Logic. A very good afternoon, dear listeners. It's me, RJ Anjali. Show ഏകദേശം കഴിയാറൊക്കെ ആയിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ SMS question ഇതുവരെ ആയിട്ടും ആൻസർ ആക്കാത്തവർ കുറച്ച് പേര് കൂടിയുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ കുസൃതി ചോദ്യം ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണേ. വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം ഏതാണ്? നമുക്കറിയാം, വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ നനഞ്ഞ് ചീഞ്ഞു പോകും. എന്നാൽ ഈ ഒരു സാധനം മാത്രം വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നനയില്ല. അതെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം മനസ്സിലായിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ 9072879090. 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്ന നേരം കൊണ്ട് നമുക്ക് പാട്ടുപിടിയിൽ കുറച്ച് പാട്ടുകൾ വെയിറ്റിംഗ് ആണ്. ആ പാട്ടൊക്കെ കേട്ടിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ ഞാൻ ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരമായിട്ട് കുറെ വലിയ കത്തിയൊക്കെ വെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലി ആയിരുന്നു കേട്ടോ.

ലൈഫിലും മുന്നോട്ട് കുതിച്ചു പോയ. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം എന്നുള്ളൊരു ഹോപ്പിൽ ഞാൻ ദാ വിട പറയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലി ആയിരുന്നു. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

ஹே ஹலோ, குட் ஆஃப்டர்நூன் மை டியர் லிஸ்னர்ஸ், வெல்கம் டு மை ரேடியோ 90.4. கேட்டறிஞ்ச கூட்டுக்கூடன் லஞ்ச் பிரேக் அடிச்சுண்டு அரிசே நீராஜ ஜானகி தவிடத்திட்டு கிருத்திய சமயத்து தென்னு எதக்கையாட பரிப்பாட்டிஸ் எல்லாரோட ஷேர் ஆயிட்டு இருக்கல்லே. ஒருപാട് വിശേഷങ്ങൾ ഉണ്ട് ലിസ്ണേഴ്സിനോട് എന്ന് പറയാനായിട്ട് ആൻഡ് ഒരു വലിയൊരു ബോംബ് പൊട്ടിക്കാനായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ ഞാൻ വഴിയെ പറയുന്നുണ്ട്. എല്ലാം ഇങ്ങനെ പറഞ്ഞു പോയാൽ അതിൻ്റെ ഒരു ത്രില്ല് പോകില്ലേ? സോ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിനിമാ ലോകത്തെ വിശേഷങ്ങളും കത്തിയൊക്കെ വെക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്, പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. എന്തായാലും നമ്മുടെ ഇവിടുത്തെ പുറം കൊടിയേറിയ സ്ഥിതിക്ക് ബ്യൂട്ടിഫുൾ ആയ അടിപൊളി പാട്ടുകൾ കേട്ടിട്ട് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90.4. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകി ആടാദികളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നിരജ് ശരക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. എല്ലാവരും ഈ ഒരു വെക്കേഷൻ അടിച്ചു പൊളിച്ച് നടക്കായിരിക്കുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ ഇടയ്ക്ക് ടമാർ പടാറ് പോലെ നമ്മുടെ എക്സാം റിസൾട്ട്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരുപാട് പേര് നന്നായി പഠിച്ച് അവരുടെ എഫേർട്ട് ഒക്കെ കൊടുത്ത് നല്ല നല്ല മാർക്കുകളൊക്കെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ചിലർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, ചിലർക്ക് വിചാരിച്ചത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലര് ചിലപ്പോൾ ഫെയിൽ ആയി എന്നിരിക്കും. പക്ഷേ ഫെയിലായവരാരും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ഫെയിലിയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ട് ആണല്ലേ. സോ ഇതോടൊന്നും തീർന്നു എന്ന് കരുതാതെ അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ പഠിച്ച് പിന്നീടും പരിശ്രമിക്കുക, വിജയിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ നമ്മുടെ പരിശ്രമം നിർത്താതിരിക്കുക, പൊരുതിക്കൊണ്ടേയിരിക്കുക. എല്ലാവർക്കും അതിനുള്ള റിസൾട്ട് കിട്ടാതിരിക്കില്ല. ഏതായാലും നമ്മുടെ ബ്യൂട്ടിഫുൾ പാട്ടുകൾക്കുള്ള ഒരു സമയം വൈറ്റുണ്ട്. പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിറച്ച് ചാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദ്രജ്വാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനത്തെ നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യത്തിനുള്ള ആ ഒരു സമയമായിട്ടുണ്ട്. ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാല്ലേ. യെസ്, നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യം എന്ന് പറഞ്ഞാൽ, വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം എന്താണ് എന്നാണ്. വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം എന്താണ്? ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072877 9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072877 9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർച്ചേ നിരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ സിനിമാ വിശേഷങ്ങളുടെ നിറയിട്ട് ഉണ്ടല്ലേ. സിനിമാ വിശേഷങ്ങളിൽ നമ്മൾ ഇന്നൊരു പഴയകാല മൂവിയെ കുറിച്ചാണ് പറയുന്നത്. 1989 പുറത്തിറങ്ങിയ കമൽ സംവിധാനം ചെയ്തൊരു സിനിമ. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു സാധാരണ കുടുംബ കഥ എന്നതിലുപരി ഹൃദയത്തെ സ്പർശിക്കുന്ന ബന്ധങ്ങളുടെ കഥ കൂടിയാണ്. ജയറാം, മുകേഷ്, സുരേഷ് ഗോപി, സായ് കുമാർ എന്നിവർ ചേർന്ന് അഭിനയിച്ച ഈ ഒരു സിനിമ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ്. ഇതാണെന്നല്ലേ, തൂവൽ സ്പൃശം എന്ന ചിത്രത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. ഏതായാലും ആ ഒരു മൂവിയെ കുറിച്ച് പറയുമ്പോൾ അതിലൊരു കിങ്ങിണി മോളുടെ കഥ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള കോംബോസ് ഈ ഒരു സിനിമയിൽ വന്നിട്ടുണ്ട്. എന്തായാലും ആ ഒരു കഥയിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതിന് മുൻപായി നമ്മുടെ ബ്യൂട്ടിഫുൾ ഉള്ള പാടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർച്ചേ നിരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയ് നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. തുവൽ സ്പർശ മൂവിയിലേക്ക് വരുമ്പോ ആ ഒരു കാലത്ത് സിനിമകളിൽ കാണുന്ന ഒരു നിസ്സാരമല്ലാത്ത സ്നേഹവും സൗഹൃദവും കുടുംബ ബന്ധങ്ങളും ഈ ചിത്രത്തിൽ വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടല്ലേ. ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരവരുടേതായ ഒരു സിഗ്നേച്ചർ ഈ ഒരു സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഓരോ രംഗങ്ങളും നമ്മുടെ മനസ്സിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം സിനിമയിലെ പാട്ടുകളെ കുറിച്ച് പറയാതെ പോകാനാവില്ല. മൃദുലമായ സംഗീതവും അതുപോലെ തന്നെ വികാരഭരിതമായ രംഗങ്ങളും ചേർന്നപ്പോൾ തോൽ സ്പർശം ഒരു അനുഭവമായി മാറിയില്ലേ. പഴയ മലയാള സിനിമകളുടെ ആ സൗന്ദര്യം ഈ ഒരു സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്തായാലും പാട്ടുകളുടെയൊക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയുള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയ് നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: ചന്ദനരേണു അണിഞ്ഞൊരു പൂവിരളഞ്ജനമെഴുതി മിഴിഞ്ഞൊരു മധുരിമ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജും ശനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പുതിയ മൂവീസ് കാണുന്നതിൻ്റെ ഇടയിൽ എട്ടയ്ക്ക് ഒരു പഴയകാല മൂവി കാണണം എന്ന് ആഗ്രഹിച്ച് ഏത് കാണണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൂവി കാണാട്ടോ, തൂവൽ സ്പർശം. ഈ ഒരു മൂവിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ബാച്ചിലേഴ്സിന്റെ കൂടെ വളരെ യാദൃശികമായിട്ടൊരു കുഞ്ഞു കുട്ടി ഒരു കിങ്ങിണി മോള് വരാടല്ലേ, ആരാണ് ഇവിടെ നിന്ന് വന്നു എന്നറിയാതെ ഇവർ ഉപേക്ഷിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു കുഞ്ഞിന്റെ കളിയും ചിരിയും ആ നിഷ്കളങ്കതയും ഒക്കെ കണ്ടിട്ട് ഇവരൊരു കൊച്ചനിയെത്തിയെ പോലെ ഒരു മകളെ പോലെ വളർത്താനായിട്ട് തീരുമാനിക്കുകയാണല്ലേ. പിന്നീട് ഇവരുടെ ലൈഫ് അടിമുടി മാറാണ്. ഒരു കുഞ്ഞുകുട്ടിക്ക് വേണ്ടി ഇവരെല്ലാവരും മാറാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി പോകുമ്പോഴാണ് ആ ഒരു കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മയുടെ എൻട്രി. കുട്ടിയെ തിരിച്ചു വേണം, അവിടെയാണല്ലോ ട്വിസ്റ്റ്. എന്തായാലും ഇവിടെ ഒരു കുട്ടി ട്വിസ്റ്റ് ഇട്ടിട്ട് നമുക്ക് ബ്യൂട്ടിഫുള്ള വേർഡുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ശനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. 12 സ്പർശ മൂവിയുടെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ആദ്യം ബുദ്ധിമുട്ടായി കണ്ടിരുന്ന മൂന്ന് സുഹൃത്തുക്കളും അവസാനം ആ ഒരു കുഞ്ഞിനെ ജീവന്റെ ഒരു ഭാഗമായിട്ട് സ്വീകരിക്കുകയാണല്ലേ. വികാരപരമായ ഒരു സാഹചര്യത്തിൽ കുടുംബങ്ങളും സ്നേഹവും ഉത്തരവാദിത്വവും മുൻനിർത്തിയാണ് ഈ ഒരു സിനിമ എൻഡ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലേ. ചെറിയൊരു സിനിമ കഥയൊക്കെ പറയുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും അതിന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഉത്തരവാദിത്വം മനുഷ്യനെ മാറ്റുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ സ്നേഹവും കരുതലും രക്തബന്ധത്തെക്കാൾ ശക്തമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ജീവിതത്തിൽ സ്വാർത്ഥതയേക്കാൾ കുടുംബത്തിനും മനുഷ്യബന്ധങ്ങൾക്കും പ്രാധാന്യമുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന വളരെ ഫീൽ ഗുഡ് മൂവിയാണ് 12 സ്പർശം. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. എന്തായാലും ഈ ഒരു സിനിമയുടെ വിശേഷങ്ങൾക്ക് തൽക്കാലം ഒരു ഇടവേള കൊടുക്കാണ്. നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള നേരമായിട്ടുണ്ട്. പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർച്ച് നിറച്ച് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അറിച്ചാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നാളെ വെള്ളിയാഴ്ചയാണ്, നാളെ നമ്മുടെ സീരിയസ് സജഷൻ ഉള്ള ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ സജഷനും കൂടി നോക്കാതെ വിചാരിച്ചു, അതായത് നാളെ ഏത് ജോണറിലുള്ള സീരീസ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു വർഷം റിലീസായ സീരീസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള സീരീസ് ഏതാണ്, എന്തുകൊണ്ടാണ് ആ ഒരു സീരീസ് അത്രയും ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണം എന്നും കൂടി നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും നമുക്ക് ആ ഒരു സീരീസിൻ്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചാർട്ട് ചെയ്തിട്ട് വളരെ ബ്യൂട്ടിഫുൾ അടിപൊളി സീരീസുകളുമായി ഞാൻ നാളെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് സിനിമാ ലോകത്തെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഇതോടൊന്നും തീരുന്നില്ല. സോ നമ്മുടെ സിനിമകളെ കുറിച്ച് പറയാനാണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷവും കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിറജ് ചാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: സിംഹമലയും കാട്ടിൽ തുണയോ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരാജ് ശനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മുടെ ചാക്കോച്ചനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു രാജമല്ലിയ ഒരു പാട്ടും ആ ഒരു ബൈക്കിൽ പോകുന്ന ആ ഒരു സീനൊക്കെ ആണല്ലോ. അത് ഇൻസ്പയർ ആയിട്ട് ഒരുപാട് പേര് ഈ പെൺകുട്ടികളൊക്കെ ബൈക്ക് ഓടിച്ചു വരെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചാക്കോച്ചന്റെ ഏറ്റവും പുതിയ ചിത്രമായ ദുരൂഹ സാഹചര്യത്തിൽ അങ്ങനെ ഈ OTT എത്തിയില്ലേ. ഈ ഒരു സിനിമയിൽ നമ്മുടെ ചാക്കോച്ചൻ തിരുനെല്ലി പഞ്ചായത്തിലെ തോൽപ്പെട്ടിയിലുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരനായും റേഡിയോയുടെ സ്ഥിരം ശ്രോതാവായി സേതു എന്ന കഥാപാത്രമായിട്ടാണല്ലോ എത്തിയിട്ടുള്ളത്. നമ്മുടെ ചാക്കോച്ചന്റെ മൂവീസിനെ കുറിച്ച് പറയാനാണ് എന്നുണ്ടെങ്കിൽ പണ്ട് മുതലേ ഒരു ഡൈഹാർട്ട് ഫാൻ എന്നുള്ള നിലയിൽ ഈ ഒരു സിനിമ ഒരുപാട് പേരുണ്ടാവില്ലേ, ഒരുപാട് പേര് കാത്തിരിക്കുകയാണ് എന്നറിയാം. അപ്പൊ പിന്നെ നമുക്ക് ഇനി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. എന്തായാലും ഈ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ചനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർജെ നീരജ് ശാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മുടെ സൂര്യയെ നായകനാക്കി അർജെ ബാലാജി സംവിധാനം ചെയ്യുന്ന കറുപ്പ് സിനിമയുടെ ട്രെയിലർ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? സൂര്യയുടെ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള രംഗങ്ങൾ അടങ്ങിയ ട്രെയിലർ ആയിരുന്നു നിമിഷ നേരം കൊണ്ട് തരംഗമായി മാറിയത്. ഡ്രീം വാരിയർ പിക്ചേഴ്സിന്റെ നിർമ്മാണത്തിൽ ഒരുങ്ങുന്ന ബിഗ് ബജറ്റ് ഈ ഒരു ചിത്രത്തില് തൃഷയാണ് നായിക അല്ലേ? ഇതാണ്ട് 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്ന ഒരു ചിത്രമാണിത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രധാന ആകർഷണമാണല്ലേ. സംവിധായകനായ ആർജെ ബാലാജി തന്നെയാണ് പിന്നെ സൂര്യയ്ക്ക് വില്ലനായി ഈ ഒരു സിനിമയിൽ എത്തുന്നത്. അതുപോലെ ഇന്ദ്രൻസ്, സ്വാസിക അങ്ങനെയും ഒരുപാട് തരനിരകൾ ഈ ഒരു സിനിമയിൽ വന്നിട്ടുണ്ട്. എന്തൊക്കെയായാലും നമ്മുടെ തിയേറ്റർ പൊടി പൂരമാക്കാനുള്ള ഒരു ആവേശത്തിലാണ് ആരാധകർ ഇരിക്കുന്നത്. എന്തായാലും ഇവിടെയും കുറയ്ക്കുന്നില്ല, പൊടി പൂരമാക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയ പാട്ടുകൾക്ക് ശേഷവും കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർജെ നീരജ് ശാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: Qué infame. മുഖ അത്ര പോരെന്ന് തോന്നുന്നല്ലേ.
1: അത് നീ എപ്പോഴാ മുഖത്തേക്ക് നോക്കിയേ?
0: Mm-hmm.

0: നേ ദാസന്റെയും വിജയന്റെയും ദുബായ്
1: CID എസ്കേപ്പ്.
0: ആദിത്യമ്മ ബീച്ചിൻ്റെ സൈഡ് സൺസെറ്റ്. ദൈവമേ മിന്നിച്ചേക്കണേ.
2: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. വർത്തമാനങ്ങൾക്കൊക്കെ ഇടയിൽ ആ ഒരു ചോദ്യത്തിന്റെ കാര്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ, അത് ഓർമ്മിപ്പിക്കാനായിട്ട് കെ ഞാനെത്തിയിട്ടുണ്ട്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ് മാസ് ചോദ്യത്തിന്റെ കാര്യമാണ്. കുറച്ചു പേരും കൂടി ഉണ്ടായിക്കാനായിട്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടി ഒരു ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. നമ്മുടെ ഇന്നത്തെ യെസ് മാസ് ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ വളരെ സിമ്പിൾ ആണ് അല്ലേ? എന്താണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം എന്താണ് എന്നാണ്. വെള്ളത്തിൽ വീണാൽ നനയാത്തൊരു സാധനം എന്താണ്? അപ്പൊ കുസൃതി ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ആലോചിച്ച് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജശാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സംസാരിച്ചിരുന്ന സ്റ്റുഡിയോ ക്ലോക്ക് നോക്കിയപ്പോ 4 മണി അകാറായിട്ടുണ്ട്. ഇനി എന്തായാലും ബാക്കി വിശേഷങ്ങൾ ഞാൻ തൽക്കാലം നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്. ഇനിയിപ്പോ നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ സീരീസ് സജഷൻ, അങ്ങനെ തമിഴ് ലോകം ഒരുപാട് കാര്യങ്ങൾ വീക്കെൻഡ്സ് ഒക്കെ ആണല്ലോ വരുന്നത്. പറയാനാണെങ്കിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഡബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെക്കേഷന്റെ ഇടയിൽ ടമാർ പടാറ് പോലെ എക്സാം റിസൾട്ട്സ് ഒക്കെ വരുന്നുണ്ട്. സോ എന്തായാലും എന്റെ ലിസണേഴ്സിനോട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ വായിട്ട് ഞാൻ തൽക്കാലം അതെല്ലാം എഴുതി നാളെ കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടുന്നുള്ള ശുഭ പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയാണ്. നാളെ അതേ സമയം ഇതേ ഫ്രീക്വൻസി, ഇനിയും കൂടുതൽ ഫൺ, കൂടുതൽ മ്യൂസിക്കുമായി കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ കൂൾ, സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ചാനകി സൈനിങ് ഓഫ് നൗ.

0: എന്നെ എന്നെ അങ്ങനെ എടുത്തോളി.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്. ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തരുമില്ലടാ.
1: ചേട്ടാ ഞാൻ ഒരു
0: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

0: മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: Oh my goodness.

0: மை ரேடியோ 90 FM கேட்டறிஞ கூட்டுக்கூடா.
1: MASS 2015.

My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

மை ரேடியோ 90 FM கேட்டறிஞர் கூட்டுக்குடா.

കളിക്കണ കടലിൻകെട്ടികളക്കരമുത്തു കണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി ക്കിളി നാക്കിളി മുക്കിളി കൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണക്കൊരു

തലികളുടെ കാലി തട്ടകളിടയിട ഇളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലത് വാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളിടയിട ഇളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത് വാടി കണ്ടെടു വലയെടു പറയെടു വടമെടു മൊഴികളിൽ അലയുടെ